ഉള്ളക്കാരെന്ന ഇതിൻ്റെ അയ്യോ കൊമ്മഞ്ഞെനിക്കൊന്ന് മാണ്ട കണ്ടെന്നാ എനിക്കൊന്ന് മഴക്ക എങ്കട വജിയോടുണ്ട് കുഞ്ചട അയ്യോ കൊമ്മ ഞാൻ കൊന്ന ആറ കണ്ടിട്ട് ചടങ്ങണ്ടിന്